മുല്ലപ്പൂവിന് കിട്ടിയത്രേ മുത്തു നിറച്ചൊരു പൊഞ്ചിപ്പീ ലെച്ചുത്തിയേ ഉമ്മ